0: പിടിക്ക ബൗഡ് കണ പപ്പ തറം തറം തറം പം പം
1: ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ് ദ ഹിൽ ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ് ദ ഹിൽ ഇൻസൈഡ്